ഏൽക്കാൻ പറ്റിക്കും. ലോകോ കെ ലിയേ യേ കിസി അജൂബേ സേ കം നഹീ ഥാ. ദൂർ ദൂർ സേ ലോഗ് ഇസ് ബൾബ് കോ ദേഖ്നേ കെ ലിയേ ആതേ ഥേ. അമേരിക്ക കെ തത്കാലീൻ രാഷ്ട്രപതി ബെഞ്ചാമിൻ ഹാരിസൺ നേ

ശരി, ടെസ്റ്റിംഗ്. ആകാശവാണി പോണ്ടിച്ചേരി. ആകാശവാണി പോണ്ടിച്ചേരി. ആകാശവാണി പോണ്ടിച്ചേരി.